യജ്ഞോപവീതാംബരമം പവിത്രം പ്രജാപതയ സജം പുരോസ്താൻ ആയുഷ്യമഗണം പ്രതിമുഞ്ചസോഭ്രം യജ്ഞോപവീതാംബരമാസ്തു തേജഃ ഭഗവതി സാരകാദേവ്യൈ നമാമ്യഹം ശിവായ നമഃ ശിവപ്രിയായൈ നമാമ്യഹം വസ്ത്രധാരണ തൃമോളി ജാഗ്രത സാധന സ്മരണ കൃഷ്ണ.